ദമെതി ഐസവി കീരിത് ഖുർആനുഗെ സൂറത്തുൽ മുദ്ദസ്സിർ ഫഷായഗിൻ എസൂറ നിമ്മ, സൂറത്തുൽ ഖിയാമ ഫഷായഗിൻ എസൂറ നിമ്മ, സൂറത്തുൽ ഇൻസാൻ ഫഷായഗിൻ എസൂറത്തുഗെ ബാവിസ്വന ആയത്തുഗെ നിയല.

അതി അല്ലാഹു ബാവാലി വിഫുത എബഹി ഖുർആന തിബാമിഹും ഈമാം വാഷേ എവരെങ് ഗാതുഗാ ബുണവിജ്ജനമ എവരെ ബുണത്തെ തിമമ്മെ ഈമാം വാണി തിമമ്മെങ്ക മച്ച ബാവാലി വിഫുതഷെ ഏക ഫഹും ബാവാലി വിഫുത എബഹി ഖുർആനങ് എവരെ ഖാഫിർവണി എവരെ നാ എക്കുഗാവാ ഫൊയ് എബഹി തൗറാത് തെതുഖുറാ ഹക്കു ഫൊയ്ക്കംഗാ ഏ ഖുർആൻ വാ ഹാലുഗെ ഖലേഗ് ഫാനു വിദാൾ വാഷ് തിയബാ മീഹും മൂമിനും ഖംഗാവനീ നമ മീഗ കുരിഗാ തിയബാ മീഹും അല്ലാഹുഗെ നബിയും ഖതുലുകും ഉളുനീ ഫഹെ കീവഗെങ് ഹെയ്യേ.

അതി ഹമകശ്വരം ബയാം വെഗംവ മുഅജ്ജസ തകായഗൻ മൂസാഗ ഫാനു തബാമിഹംഗ ഗാത വടാഗത ദിൻ ഇകലേഗ ഫാൻ മീഖാത വടാഗത മഫഹം തബാമിഹം ഗരിയകി ഇലാഹകു കംഗ ബലാഗൻ ഉളുനി മുയ ഈ അനിയാവരി ബയകു കംഗ തബാമിഹം വ ഹാലുഗൈ.

അതി അല്ലാഹു ബാവാലിദ് ഫത എബഹി ഖുർആന തബാമിഹു ഈമാം വാഷേ എവരെങ്ക ഗാതുക ബുണവിജ്ജനമ എവരെം ബുണതെ തിമമ്മെൻ ഈമാം വാണി തിമമ്മെങ്ക മച്ച ബാവാലിദ് ഫതശ ഏഗ ഫഹും ബാവാലിദ് ഫത എബഹി ഖുർആനൻ എവരെൻ കാഫിർവനി എവരെന്ന ഇകുഗാവാ ഫൈ എബഹി തൗറാത് തെദുകുറാ ഹഖ് ഫൈക്കംഗ എ ഖുർആൻ വാ ഹാലുഗെ ഖലേഗ് ഫാനു വിദാൾ വാഷ തിയബാ മീഹും മൂമിനും ഖംഗാവനി നമ മീഗ കുരിഗ തിയബാ മീഹും അല്ലാഹുഗ നബിയും ഖതുലുകും ഉളുനി ഫഹെ കീവഗൻ ഹിയേ.

അതി ഹമകശ്വരും ബയാം വെഗംവ മുഅജിസ തകായഗൻ മൂസാഗ ഫാനു തബാ മിഹംഗ ഗാത വടാഗത ദിൻ ഇഖലേഗ ഫാൻ മീഖാത വടാഗത മഫഹ തബാ മിഹം ഗരിയകി ഇലാഹ കു കംഗ ബലാഗൻ ഉളുനി മുയ ഈ അനിയാവരി ബയ കു കംഗ തബാ മിഹം വ ഹാലുഗേ വ ഇദ്

0: അസ്സലാമു അലൈക്കും. എം ഹാം തരുന്ന വറപ്പ ചോരയാതി ഉഫാവരി വകുത്ത് കൊൽക്കങ്ങതുമോ ഫൈ തുമൈ മിസ് ഇസ്ലാഗെ മി ഫുരത്തെ പ്രോഗ്രാമായൊക്കെ മീ പദ്ധതി കൊല്ലി അൽഗുണേഷത്ത് നസീം അൽഗുണ മെങ് അല മീ അതു മീ ഫെഷി ഫൈ ഹിതുമൈ മീ പ്രോഗ്രാം രാജയെ കങ്കം ഫസേക്കും അതിൽ മീ ഫസേ കുറമിട്ടുക ഇതാര തഗ്ഗാം കൊ ഫെബുറി ഏക്കെ ഓഫീസ് തക്കും നോത്ത ഇതാരാത്ത കുന്തെ മങ്ങൾ നഖിതുമെത്തോകെ മൗലുമാത്തു എങ്കി ഫോത്തുമക്കി ലൂയി ഫസേഹ വാണിക്കമെ ദെ അൽഗുൺ മെങ് മീ അതുകെ മീ ഹാസ പ്രോഗ്രാമുക ആമറൈത്തുന ഫോർക്കൊദ്ദേ ഓഫീസ് തക്കും ഫോർക്കൊദ്ദേ ഹിതുമെത്തക അതി ഹിതുമെത്തേക്കി കൊബാക്ക മാ ഹിതുമെ ഹോദാനെ ഫസേഹ ഗൊത്ത ബുണദിനുമ ഓഫീസ് തക്കാകുളെ മൗലുമാത്തു ഫൈ ഹിതുമെ മീ പ്രോഗ്രാമുക മീ ഹിമനാദനി മീ അതുകെ മീ പ്രോഗ്രാമുക എസ് അൽഗുൺ മെൻ എഹുന്തിരിണ ഫുർസത്ത് വരുവാണ് എഹുന്തിരിങ്കുളം മുങ്കെന്തവാ അൽഗുൺ മെങ്കെ നമ്പറുക്കെ തിന് തിനെ ഹത്തരെ സുമിങ് ഹൈ സുമിങ് ഹൈ എമ്മ കൂടെ കൂടെ വകുത്തു കൊളക്കപ്പോ ബദ്ദൽ കൊള്ളാണ്.
1: ഫൈ ഹൈദുമേ

0: ദേവരാജ്യക്കാടും നെമ്മികടിക ആൾഗുണ്മെൻ കുരിയ താണി സർക്കാർ ഗയുലാണ് ദണ്ണവും അതിയമല ഫരാത്തുകെ ദണ്ണവുമായിക്കുക മികടിക ആൾഗുണ്മെൻ ധന്യവാദാണി അമല ഫരാത്തുകെ ദണ്ണവും അൾഗുൺമെങ്കെ മമ്മ ഗാഫ് റാങ്കോ കാവില ഐഷത് റഷീദാവണി ദേഹാ 26 ഓഗസ്റ്റ് ഫണരാഗണിയാവിഫെ വീമ മമ്മുഗെ മച്ച എഫ്സ്താരഞ്ഞൻവത വസിയത്തെ വാണമ എം എസ്റ്റോഗെ തെരേഗ അൾഗുണ്ട ഗുളുവ എക്കണ്ണിമെവും എതിമെ ആ ഇലാഖ് ഫറാത്തും അഹമ്മദ് സിരാജ് നായിം ഫോൺ 7 9 6 9 9 6 അൾഗുണ്ഗെ ലൊബെത്തി മമ്മ റാ മടുവരി സമർ ബ്ലോ ആയിഷത് കാസിം ആയിഷത് ഫുൾവണി ദേഹാ 26 ഓഗസ്റ്റ് ദിഹേ കണിയാവിഫെ വീമാ മമ്മഗെ മച്ച വിസ്താരഞ്ഞൻവത വസ്യത്തെ വാണമ എം എസ്തോഗെ തെരേഗ അളുഗണ്ട ഗുളുവ എക്കണ്ണിമെവും എതിമെ ആ ഇലാഖ് ഫറാത്തും അഹമ്മദ് മുഹമ്മദ് ഫുൾ ഫോൺ 7 5 3 3 6 അളുഗുണ്ഗെ മമ്മ മീമലിഫ് വബ്ബെറു ഫാത്തിമത് നായിമാവണി ദേഹാ 26 ഓഗസ്റ്റ് അഷിഖ് ഗണിയാവിഫെ വീമാ മമ്മഗെ മച്ച വിസ്താരഞ്ഞൻവത വസ്യത്തെ വാണമ എം എസ്തോഹുഗെ തെരേഗ അളുഗണ്ട ഗുളുവ എക്കണ്ണിമെവും എതിമെ ആ ഇലാഖ് ഫറാത്തും ഹസൻ അലീൽ ഫോൺ 7 5 7 8 9 അൾഗുൺമെങ്കെ മമ്മ ബാ തുളാദു മുഷ്ടരീഗെ ഫാത്തിമത് മുഹമ്മദ് വണി ദേഹാ 26 ഓഗസ്റ്റ് ഫണരാഗണിയാവിഫെ വീമാ മമ്മഗെ മച്ച വിസ്താരഞ്ഞൻവത വസ്യത്തെ വാണമ ഫണർദുഹുഗെ തെരേഗ അൾഗുൺമെണ്ണ ഗുളുവ എക്കണ്ണിമെവും എതിമെ ആ ഇലാഖ് ഫറാത്തും അബ്ദുറഹ്മാൻ ഹുസൈൻ ഫോൺ 7 5 3 4 ഹസീന ഹുസൈൻ ഫോൺ 7 5 3 4 റുഖിയ ഹുസൈൻ ഫോൺ 7 5 7 അതി മറിയം ഹുസൈൻ ഫോൺ 9 9 9 5 1 മെ അർഗഡിൻ തിങ്കടി ദെമിനെട് ഹതർ സെക്കൊന്ത് അട സുമതി ഗെന്ദവണി ദിവഹരാജ്യക്കാടു
1: എങ്ങാ 7149 kHz മീഡിയം വേവ് 8 90 MHz FM ബാൻഡ്
2: ദിവഹരാജ്യക്കാടു

0: ഇയാളുടെ ആയിലായാലും ഹൽബാനാദിമായ പിതാവടാകും വടാകുന്നു മേദാനുക ബാക്കി തിമ്മി മീഹും മുസ്തിമുന്നാ സുഹവെ ജിദിദേൻ ഇപ്പസ്വി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മുസ്തിമുന്നാകെ
1: സമീറ നന്ദി പറഞ്ഞോരോ ഇപ്പല സാദശിഗെ ഇഫാട്ടേഗെ മടുമടുങ്ങി ശീതിലാങ്ങിതിലപ്പ ഫരീഷ ആണെങ്കിൽ സമീറാകെ ഹിതക്കുറാണെ അസറു ദരിയക്കു ഹോദന്തി കുറാ ഇന്തിസാരക്കി ഹിഹാ പൊടു തകുലിഫെക്ക ആണെങ്കിൽ ഹൊസാസ്വേ ഏകമകു ഉമ്മീദ് കണ്ടാലായി നൂവാണേന്നു ഉമ്മീദ് ദെക്കീന ഉമ്മീദ് കുറാണി ഫരി മിഫാർ ഡോക്ടർ ദെക്കേഗെ ബേസ്തണ്ണഗേഗെ ഏഹാ പൊടം ഉമ്മീദ് കുറി ബോലങ് എമ്പുരുങ്ങറ മേട് ബേക്കുരം വിഷയം അരങ്ങി കുറി ഇക്കമക്കു ഏയ് അമ്മയ്ക്കെന് ലേ മധു സമീറ കങ്കം വണി മാങ്ങോ ഇരാത് കുറവാകു തേക്ക ഇരാത് കുറവിയ സമീറ വിസ് ഏ ഉഫാദി ലിബേനെ ദെങ്ങുതി ഇതൊരു ഫറുവായ കത്തിയും രാജ്യം ബേരക്കുസ് ഏങ് എഡ്വാൻസ് ഫറുവായക വിസ്നാണിതോ മയക്കമ്മ വാഹക ദക്കം വിസാരം പേരുകണി ഏനസ്കി ഹാ ഉമ്മീ ദെക്കുറാണി കൊമ്മ ഫഹറക്കു ആരങ് ഏന കുരുമത്തേക ദേരവകൻ റോത്തം ബലാക്കു എനക്ക് വിസ് ഫസേ എണ്ണുവാണെണ്ണു ആരങ്ക സൗപ്പും അറുഹമ്മ വിസ് മിഴിഞ്ചേനെ ദരിയക്ക് ഉഫാണു ലിപ്പി തീ നോയിസ് ന സമീര അറുഹമ്മക്കി സമീരാദിക്ക് വര ലോപിവ വര വിസ്നെ ഫിരിയെ തീ ദെമിഹുങ്കെ ഇംതിഹാണെ ഏക കൊണക്കം ഹിവ്വരുദീഗെ ദെമിഹുങ് എക്കു മശ്വരാക്കുഗെ കുറിയ താമ്പാണി അറോം ഗാദ് സാഫ്കോ വാഹക ദക്കാല ഇതിരു ഫറുവായദ്ദാം ഏണുവെ സെപ്പസ്വാണെ ആരണക്കൺ ഏങ്ക ദിൻ ഹാദാണെ ഗുത്തെവ്വിസ് ഇതങ്ങറ മുളി ഉമുറു മികുതുക ഏത കുറിൻ ജിഹിദാണെ വിസ് നോൻ സമീറ ഹിവറൊന്നുമാണുള്ള ആരും അപ്പത്തുവിസ് സമീറായ കീകവാണ് ഹിങ്ക ദ മൂന്ന് തവല്ലാൻ അമ്മ ചെയ്യല കൊഫിയെ പോലെ ഹിങ്ക പുതിയവാ
0: സർഹദ് ദിഫാ കുറവ് മട്ടക്കാ ഇറഷ്ക ഇസ്ലാമി ലഷ്കരം ഇറശക്കി